ഈയിടെ സുണേ കൊങ്ക് ജോജാഹുരസനാപാവൈ സുനായ മൂട് ചെത്തലായ ചതുർത്ഥായാവൈ ദൂഹദർദ് പൗനിക്നാഥനർക്കേ രഹേ ഹോ ജോജാക്കിയേ കുബാർ ചൗപൈ കോ കഹ ചൗപൈ സമ്പദ് സത്രഹ സഹസ്പനി ജയ അർദ്ധ സഹസ്രീന ജയ പാദ്രവ സുധി അഷ്ടമീരവ വാര തീരസ്തദ്രവ ഗ്രന്ഥ സുധാരാസു.